പാട്ടിയ എമിലി പിടിയെ പാട്ടിയായി അപ്പിച്ചന്ന് തന്നെ വാസിയതായി.